0: കണ്ടിട്ടല്ലേ, ഞാൻ കൃഷ്ണൻ നായരാക്കും.
1: ഓ കൃഷ്ണനോ, എന്താ ഇത് കോലം?
0: കോലമല്ല ഓമനെ, കോലമല്ല. ഈ ജീവിതത്തിലെ പ്രേമം ഫെലീലാനവൻ ദാടി വളർത്തു, പക്ഷേ ഈ കൃഷ്ണൻ നായർ കുറച്ച് ഡിഫറൻ്റ് ആക്കും. ഞാൻ ആ പ്രേമം സക്സസ് ആകാൻ വേണ്ടി ബാഡി വളർത്തു, മണ്ട വളർത്തു, മണ്ട മേലെ ഒരു കൊണ്ട വളർത്തു. കണ്ടോ? ഓ എന്താ ചിരി, ചിരി നിർത്തണം, പുഞ്ചിരി നിർത്തണം കുട്ടി. ഈ ലോകത്തിലെ ഒരു ആണ് ഒരു പെണ്ണുമേലെ കൊണ്ട പ്രേമത്തിക്കാഹ ജാതി മാറി മതം മാറി, പക്ഷേ ഞാൻ
2: മോനെ കരയണ്ട
0: ഒമിനെ, ഞാൻ സ്റ്റേറ്റേ മാറി. മനസ്സിലായില്ലല്ലേ? ഇനി എന്റെ മദർ ടങ് മലയാളം, എന്റെ സ്റ്റേറ്റ് കേരള, എന്റെ ചീഫ് മിനിസ്റ്റർ ഇ കെ നായർ, എന്റെ നാദം ചണ്ട, എന്റെ നടനം കഥകളി.
1: നാക്കിൽ ചൂട് വെച്ചിട്ട് ഉനക്ക് ബുദ്ധി വരില്ലയാ?
0: തീ കൊണ്ട് ചുട്ടപ്പണു ഉള്ളാരും, പക്ഷെ ആരട്ടില്ല നിങ്ങൾ നാവൽ ചുട്ടവട്. ഇത് അയ്യൻ വെള്ളുവർ പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ സോലമൻ പോപ്പയോടും ചോദിക്കണോ?
1: കൃഷ്ണ പേസാമ പോയിക്കോ.
0: ഓ ഞാൻ പോണോ? ഇത് നല്ല തമാശ കുട്ടി. നിന്നെ പ്രേമിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് വ്യായം ചെയ്തരിയോ? ഈ ലോകത്തിൽ അച്ഛനും അമ്മയും കുഞ്ഞുകളെ തത്തെടുത്തു, പക്ഷേ ഞാൻ ഡിഫറൻറ്റ്. ഈ കുഞ്ഞ് ഈ അച്ഛനെയും ഈ അമ്മയും തത്തെടുത്ത്. ഇതെന്റെ കേരള അമ്മ ചീമാ തമ്പിരാറ്റി, ഇത് എന്റെ കേരള അച്ഛൻ വടക്കന്റെ വീരകഥാ മമ്പട്ടി.
2: കല്യാണം
3: കഴിഞ്ഞതിന്റെ അപ്പുറം മരിച്ചാൽ
1: അച്ഛൻ ഇവിടെ
2: വരുമോ?
1: അമ്മേ കേരള ഞരമ്പടി അറിയുമോ? നന്നായിട്ട് അറിയുമോ?
3: കൊറച്ച് കൊറച്ച് അറിയും.
0: ഓമനക്കുട്ടി, ഓമനക്കുട്ടി, അത് വാടകയ്ക്ക് വന്ന അച്ഛനും അമ്മേ അതുകൊണ്ട് ഓടി, പക്ഷെ ഞാൻ അപ്പടിയില്ല. എന്റെ ലവ് റിയൽ, ഷെമ്മീൻ ലവ്. നീ ഷീല, ഞാൻ മതിച്ചേട്ടൻ. മോനസമയ്യേ വരൂ വരൂ വരൂ, എനിക്ക് എനിക്ക് ഒരുമ്മ.

0: ഹലോ
1: ഹലോ ഞാൻ അച്യുതൻസ്കുട്ടി സ്പീക്കിംഗ് അവിടെ മനോണ്ട് ആരെങ്കിലും ഉണ്ടോ
0: വെളിയിൽ പോയിരിക്കാറ് എന്നെ വിഷയം സൊല്ലുങ്ക ഞാൻ അവരുടെ വൈഫ് താൻ പേശുക
1: ഓ ഞാൻ കേരള ചീഫ് മിനിസ്റ്റർ എ കെ ആന്റണിന്റെ ഓഫീസിൽ നിന്ന് സ്പീക്കിംഗ് ഇവിടെ സി എമ്മിന്റെ ചീഫ് സെക്രട്ടറി പോസ്റ്റിലേക്ക് ഒരു വലിയതായിട്ട് അഡ്വർടൈസ്മെന്റ് ഇട്ടിരുന്നു അതിക്ക് നിങ്ങളുടെ ഹസ്ബൻഡ് മനോ അപ്ലൈ ചെയ്തു Congratulations, madam. He is fully qualified. Pettana interview ku manave varan parayanum. Varan parayanum.
0: Appadiya? Avaru vanda odane ungalku pes solra. Unga number konja kodungle.
1: Adu seri. Ivide CM inde number padu secret aanu. Adu kodikilla. Government calling mano immediate ivide varanam.
0: Seringa. Kalaila avaranga irpaaru.
1: പിന്നെ മറ്റൊരു വിഷയം അന്ന് ട്രെയിൻ ടിക്കറ്റ് ലോഡ്ജ് ഫെയർ ഇതെല്ലാം 5000 ആകും അത് കൊടുത്തയക്കണം അത് പിന്നെ ഫസ്റ്റ് മന്ത് സാലറി 19000 ഞാൻ ചേർത്ത് കൊടുക്കും ഓക്കെ
0: അയ്യോ ഇരിക്കട്ടെ ഇരിക്കട്ടോ പണം മുഖ്യമില്ലെങ്കിൽ അവർക്ക് വേല തന്നാ പോതോ
1: ഓ എന്നാളും ഒരു 6000 കൊടുത്തയച്ചോളൂ പിന്നെ കേരള ഗവൺമെന്റിൽ ഒരു ജോലി വെച്ച ചുമ്മാതാണോ വെക്കട്ടെ അച്യുതൻ കുട്ടിക്ക് 6000 റെഡി